നമസ്കാരം. കാതോരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷമായതിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. നിരവധി കപ്പലുകളിൽ തീപിടുത്തമുണ്ടായതായി ബ്രിട്ടീഷ് സമുദ്ര നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 20 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടതിന് പിന്നാലെയാണിത്. ഇതിനിടെ ദുബായ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ജിബ്രാൾട്ടർ പതാകയുള്ള ഹെർക്കുലിസ് സ്റ്റാർ എന്ന ടാങ്കറിലെ ജീവനക്കാരനാണ് മരിച്ചത്. ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന് ഷിപ്പിംഗ് കമ്പനി ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക സാമ്പത്തിക യുദ്ധം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി. പേർഷ്യൻ ഗൾഫിൽ ഉടൻ പുതിയ നിയന്ത്രിത സമുദ്ര മേഖല പ്രഖ്യാപിക്കുമെന്നും അത് അമേരിക്കയുടെ നാവിക ഉപരോധ പരിധിയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി സെക്രട്ടറി മൊഹ്സിൻ റസായി പറഞ്ഞു. ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്കിലൂടെ കപ്പൽ നീക്കത്തിനുള്ള പുതിയ ഇടനാഴിയുടെ ഭൂപടം ഉടൻ പുറത്തുവിടുമെന്നും അറിയിച്ചു. ബ്രിട്ടനിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് യു കെയിൽ വ്യോമഗതാഗതം പ്രതിസന്ധിയിലായി. ചൊവ്വാഴ്ച മാത്രം 1300 അധിക വിമാന സർവീസുകൾ റദ്ദാക്കിയതായാണ് വിമാന സർവീസ് നിരീക്ഷിക്കുന്ന വെബ്സൈറ്റ് ഫ്ലൈറ്റ് റഡാർ 24 റിപ്പോർട്ട് ചെയ്തത്. യു കെയിലുടനീളമുള്ള വിമാന സർവീസുകളെ ബാധിച്ച ഈ തകരാർ ഫ്ലൈറ്റ് പ്രോസസ്സിംഗ് സംവിധാനത്തിലാണ് ഉണ്ടായതെന്ന് ബ്രിട്ടനിലെ നാഷണൽ എയർ ട്രാഫിക് സർവീസസ് അറിയിച്ചു. പ്രശ്നം പരിഹരിച്ചതായും സാധാരണ നില കൈവരിച്ചു വരുന്നതായും അധികൃതർ പിന്നീട് വ്യക്തമാക്കി. എന്നാൽ ഈ സാങ്കേതിക തകരാറിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ലോകത്തിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഭരണാധികാരിയായ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെയും മന്ത്രിമാരുടെയും വാർഷിക ശമ്പളം വർദ്ധിപ്പിക്കാൻ ഭരണകൂടം തീരുമാനിച്ചു. പുതിയ ശമ്പള പരിഷ്കരണം അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ വാർഷിക ശമ്പളം 2.2 മില്യൺ സിംഗപ്പൂർ ഡോളറിൽ നിന്ന് 3.6 മില്യൺ സിംഗപ്പൂർ ഡോളറായി ഉയരും. ഇത് ഏകദേശം 60% വർദ്ധനവാണ്. ഒക്ടോബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ രീതി അനുസരിച്ച് ഒറ്റയടിക്ക് മുഴുവൻ തുകയും വർദ്ധിക്കില്ല. ആദ്യഘട്ടത്തിൽ 9% വരെയാണ് ശമ്പളത്തിൽ വർധന വരുത്തുക. 50% വർധന വരുമ്പോൾ വോങ്ങിന്റെ വാർഷിക ശമ്പളം 2.4 മില്യൺ സിംഗപ്പൂർ ഡോളറായി ഉയരും. 15 ശേഷം ആദ്യമായാണ് രാജ്യത്ത് ജനപ്രതിനിധികളുടെ ശമ്പളം പരിഷ്കരിക്കുന്നത്. തനിക്ക് ലഭിക്കുന്ന അധിക ശമ്പള തുക അടുത്ത 5 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുമെന്ന് ലോറൻസ് വോങ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചു. ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരെ അപേക്ഷിച്ച് വോങ്ങിന്റെ ശമ്പളം വളരെ കൂടുതലാണ്. ട്രംപിന്റെ ശമ്പളത്തേക്കാൾ ഏകദേശം 7 കൂടുതലാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയുടെ പുതിയ വാർഷിക ശമ്പളം. കൂടുതൽ വാർത്തകൾ കാതോരം നെഗുലപ്പിൽ ലഭ്യമാണ്.

Are you in pain or moving poorly because of pain? Highland Park Physiotherapy Clinic, Calgary. മോട്ടോർ വെഹിക്കിൾ ഇഞ്ചുറീസ്, WCB ഇഞ്ചുറീസ്, സ്പോർട്സ് ഇഞ്ചുറീസ്, വെർട്ടിഗോ അല്ലെങ്കിൽ ഡിസിനസ്, TMJ ഡിസ്ഫങ്ഷൻ എന്നിവയ്ക്കുള്ള ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് ഹൈലാൻഡ് പാർക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക് കാൽഗറി. വി അക്സെപ്റ്റ് ഡയറക്ട് ബില്ലിംഗ് ഫ്രം ഓൾ മേജർ ഇൻഷുറൻസ് കമ്പനീസ്. അവർ സ്പെഷ്യാലിറ്റീസ് വൺ ഓൺ വൺ ട്രീറ്റ്മെന്റ് ഇൻ പ്രൈവറ്റ് റൂംസ്, പേഷ്യന്റ് ഫസ്റ്റ്, എക്സലന്റ് കെയർ, കൺവീനിയന്റ്ലി ലൊക്കേറ്റഡ് ആംപിൾ പാർക്കിംഗ്. ഹൈലാൻഡ് പാർക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക് കാൽഗറി. To book an appointment, call us at 587-327-6465. Your health, our priority.